കൂടുകായാ കൂടുകപ്പട് കൂടുപ്പാന് കൂടുമിയാ കൂടു ബിബി കപ്പോയെ ഖാർ കൂടു കൂടെ നീ ഹൂ ലഗ്ഗാ വിസരെ ആകർത്ത.